സുഖപ്രദായി അവതരിൽ ചെഹോ സത്യധർമ്മശാന്തി പ്രേമസ്ഥാപന കൈ അവതരിൽ ചെഹോ. ദേശ വിദേശാലോ കോട്ലാദി മന്ദി ഭക്തുലോ ഈ പ്രദേശം മരിന്ത പുണ്യക്ഷേത്രമൈ ഇലാണ്ടി പുണ്യക്ഷേത്രംലോ സ്വാമി യൊക്ക ദിവ്യചരണ സന്നിധിലോ ഈ ദിവ്യമൈനటువంటి మాటలను తెలియజేసేటువంటి అవకాశం లభ్యమైంది. స్వామి యొక్క భక్తులే ఒక పాట రాశారు, ఏమి